ഹുക്കം ഇലവടയായി ഹുക്കം ഉത്തമ നീച ഹുക്കം ലിഖ ദുഃഖ സുഖ പായ ഹൈ കന ഹുക്മീ ബക്സീസ ഇക് ഹുക്മീ സദാ പവായ ഹൈ ഹുക്മൈ അന്തർ സബ് കോ ബാഹർ ഹുക്മ ന കോയ നാനക ഹുക്മൈ ജേ ബുജ്ജൈ താ ഹമൈ കഹ ന കോയ ഗാവേ കോ താണ ഹുവൈ കിസൈ താണ ഗാവേ കോ താത് ജാനൈ നിസാണ ഗാവേ കോ ഗുണ വഡിയായ ചാര ഗാവേ കോ വിദ്യാ വിഖം വിചാര ഗാവേ കോ സാജ കരൈ തന കേ ഗാവേ കോ ജീ ലൈ ഫിര ദേഹേ ഗാവേ കോ ജപൈ ദിസൈ ദൂര ഗാവേ കോ വിഖൈ ഹാദരാ ഹദൂര കഥനാ കഥി നയാവേ തോട കഥ കഥ കഥി കോട്ടി കോട് കോട് ദേദാ ദേ ലൈ ദേ തക് പാഹേ ജുഗാ ജുഗന്തര ഖാഹി ഖാഹേ ഹുക്മേ ഹുക്മ ചലായേ രാഹോ നാനക് വിക്സൈ വേ പ്രവാഹോ സാച്ചാ സാഹിബ് സാച്ച് നായേ ഭാഗ്യാ ഭവ അപാ